0: ഹൈദങ്ങളാവ്
1: ലൈവ് എഫ്എം
2: സൈബർ അവകാശേ ലാങ്കേഹദഗസ്മ ലൈവ് എഫ്എം.